0: ഇർഗഫൈ നങ്കോർഡഗാൻ നങ്കൊന്നു ലെപ്പുലും ലഞ്ഞാൻ ലഹ്യാല്ല നാട്ടൽ കരുണുബി നോങ്കു ഡഗാൻ ചി മുസ്തഫ മീ നെക്ക് മറുവട്ടാക്സവ അകാക്കി അംനിൽ മുസ്തഫ മിയല്ല ജബൽ കരുണുബി അക് അക്കിം പോലെം ഐരക്കം അക് അക്കി സിയൻ ബായു അം അക് അക്കി സിയഹി ബാം ഷറഹ്നു നാത്തൽ ഖർനുബി മ്പാലെ മുരദിയ പങ്കിട്ടു ദിരേച്ച് ബക്കാരി നജൂ ബലുനു ബൈ ബൈദുനു ഗോ ഷറഹ്നു നാത്തൽ ഖർനുബി മക്കദലൈ ബാമി ബാബ് തസൻജബാത് തവത്തിലാത് ഞെടിഹ് മാബ് അന്തൽ പരേത് മൈലാപ്പുട്ടോവാ ഖർനുബി ഔമ മഖാമം ദിലവോ വായ മുരിദി ഞോമവോ നട്ടവട്ടൽ തെബുനുവോ ഷൗലമിഞ്ഞോ ഖർനുബി കൈ മവഹ് ബനത്തരേത് ഗിരിയാമദെഫ് അന്തൽ പരേത് യാഭവി കം കം നേരേത് കിസമഖേൽ കി ഖർനുബി കെബുൽ മട്ടം കംലു ചി ഞാൻ ഗിർലിമ ബൺ തൈക്കു കഞ്ഞാൻ മുരിയ പല കൊഞ്ഞാൻ ഗിർബംഗ ഡക്കൽ ഖർനുബി ജോയ് പെരന്തൽ ലനു ജോയ് ഷോനു ഫുലേനുവോയ് കുനിയ ഫൽ ബന്റെ വെക്കോയ് മുടിയലു നാത്തൽ ഖർനുബി ജിസുനു യായ് തെനുവാങ്കുരാം കുഞ്ഞക്കിയായ് ദേ നാംപുമാം ബൂരൽ കെബോർണു ഗലദാം റൊക്കു നിമ്പോലം ഖർനുബി ഫബൽ സ്വദോമിയപ്പുബോർ ഞാമിഞ്ഞു ബോർ സേനു ജോബോർ കുമുൻതബോർ nga jox ko mbo ndax yalla natal xerni bi tafam muridi sutural motili jakaji ñu naal fo tole doli sen alal ndax yalla natal xerni bi ndax yalla amdi mustafa tabakh jumaa mustafa bam tole marwa tak saba ndax yalla natal xerni bi mbolal murid yepp ngi joy ngir luñu bay mu daldi goy basiyani adiyangi boy sarakhnu natal khernubi jamono jangi xiba xif luñ togg bargine ko fuf cheikh bambaneel ganni mindeef mudialu natal khernubi xif taxna ñen mag ñi yoy xif taxna gorsu naw di joy xif taxna yanu toli boy serigne bi giyadul khernubi taxna ñi daan joxe ngi laaj ñi japp seen sadiqaaj kenn di atta fenn ba waaj serigne bi giyadul kharnibi de koor be taxna xol yi tiit bakkar bi taxna cer yi toot ñak gi taxna keur yi wet serigne bi giyadul kharnibi shadiam gi taxna ñepp joy nawe di sax dootu ñu toy leg leg mo war ba toli goy serigne bi giyadul kharnibi xamna ne yaanu daan tawal daanu bayal daanu rojal daanu rojal fessal nga saqi kharnibi te yermadeenu daa defal lu xel dajul daanu fabal daanu tibal daanu leer regal nga mboolem xarnu bi se yermadeenu daa sanal jigeen ñu yaanu daa amal te ñeppayam kena matul serign bi giyadul xarnu bi ñi ziane zak sagi kuna ñi ziane gamre ak kuna ñi ziane gaay daggi kuna ngir ñak gi ji xarnu bi at moona ndax muy tane daaw muy gëna fa delu gannaaw barabi ay cheikh dinaaw ay mbacke giyadul kharnubi woyinu na woyinu ko torox yalwaan amo kula sarax garabu daano ko bela bambay ndanjaama kharnubi garab gu mag bune jirim garabi nday yi di jirim meñan ma say mbir maalam li rek ka dal wa kharnubi ala wa akbaru shaman jamana mo mana saban xewali daf da wala nga am ci dabi mbolem xernubi libek sikek safaran landa adio moy wala nga am ni xali kopi dina am watay korne xernubi astaghfirullah alazim tum nan landa de bi kom temuy lu neexon borom njur bi le wute xernubi xewal gi daf da wal wali bawon ci nun dikel kale motax ma jog ji pel peli sharin bi giyadul kharnubi khawal gi def da wala ngaan wax sen nga wute nga ak sayan xam ko rak tundak sayan sam ndoxa mandal xarni bi wacc nga yaw nak lu ama sawa def nga ko jox ko mata jox dawonu nax dawonu ñaax shadon nga mbolem xarnu bi gancax gu ndaw gi weddatul mag nga yar kien wuddatul mo tax mana ala suqatal njambali won ci xarnu bi njambali moy gaay ñewon dawe ci xewali fi won tay ñi def ñu baawon ngir ñak di ci xarnu bi ak ñaka bon ci waju baax day taskaram xolam bi jaax dal ci abu tengi añalaax jaaxal na mbolem xarnu bi leg leg nga ci am murid muy taxawal ne marid wala mu xacc def tarid ndaw jombe gaay xarnu bi and ak commerce ay jaay ñi waja seri baxay te xamne yaadun sunu baay mati nga na atal xarnu bi ñi le nga xacc def cf ñi def dak ngir bañalu of ñi daw baraw benefif mati nga na atal xarnu bi yaw lañu yaakar nak abada ngir yaanu tagale ak bi da tuum nañu mbole nda bakar di ka ci xarnu bi yaram nu tay yaru nañu dootu nu fo xamina nu dootu nalaw yaw nañu sharhu na atal xarnu bi soñu joxaan nak lañu yoron dootu nu def nañu defaan xana ay goone yaru nañu ku yedi la ajal xarnu bi yaram lu nañu tarax lu nañu joay nañu len sharaxtu nañu yebul nañu soppi ku nañu sarahnu na atal xarnu bi nun tuxunan sunu kari bay gadda debla sunu bay tuba di kar bamba di ay serigne bi jeul xarnu bi muridi sal nañu len ngir xamna ya len amewan ya len joxam lañ yoron yob nga bo di xarnu bi ki yaani rek nañu tay xamna ne baydu suru boy ya amana may lu ko doy mati nga natal xarnu bi bawal bawal jolof jolof mbolam palak narak walof kedul ko ami yob serigne bi jeul xarnu bi ko xamne daana ami jaak daami angara ke yu mi an ma am den mu jeek serigne bi jeul xarnu bi ko ma sa am yaari wata soxla weren ñaari mata te mun ta am jago mata serigne bi jeul xarnu bi ko xamne daana mi taax te mi ngeegi ne ba baax bu gëna feex bam na ca faax serigne bi jeul xarnu bi kër yaangi wéet ba na jundum lan lañ yoroon dabi korong ñu dooni bur dabi koyal serigne bi jeul xarnu bi tuba abi sax perte nañu ñi leen gëmoon pel nañu yaawoti fay nañu yal nañ ye ci xarnu bi naar yaangel na yaar yaangel wa na kaxaar tuba abi sax perte nañu ñeen gëmoon pel nañu yaawoti fay nañ yal nañ ye ci xarnu bi ñu tukki wan far nañu lang fanyu lesen falan aduna ya kano welen serigne bi geedu xarnu bi nar ya yalwan ak haar cheikh buñ xamone delu fa jaar ken dalatu lo joxe nar way mbake geedu xarnu be way mbake yu khunan bade wal no so e xenu de melne ku ram ku de ya til wa xarnu bi yow ya donay muhammadu tiar nga sharab amidu tiar nga booti ahmada man nga defar wa xarnu bi man nga defar bitee kibir defar nga ba doolo kebur yaadini adal baag di ber jak muridi xarnu bi man nga kanam man sa ganaaw lo asanti yalla amuna waaw lo xfadi wa anina waaw wax len ñu naatal xarnu bi chambir abatina adaram na xarnu be pam ngaram ti am daram joku gam nga may ñeriñ wa xarnu bi male bu gaay la xamul waju xamu des koy xamal subhana ya kamatkum al ya ne xawan wa akharnu bi nan far wañu ko tag da am ngir mu onu may la jombi ma am bo le mu yi daw dira am ak cyanta ar wa akharnu bi bamba mu ne islam izal ya ji jur wa senegal defu la jalle gen ngaal sey du zator akharnu bi cheikh bamba ya adin bamba la am ku so bu dotu ñaane naan ko mane de di mbana ten sey ka samandal xarnu bi ku so bu gennaari deram be koor bi dootu dem karam kona choram ka azum garam ju xii du mar ci xarnu bi geju ikam gim da adatam bana ko secc mo ñoyom musiya bu ko anandal ko xam tokkan bi gayna xarnu bi lum lo na fore weon ram lo na kangem bi won daane bari bi neewon amul niro ji xarnu bi sharab and ari qamqama musse zikana tal wujam ayam go sunna nyen wujam amul ci xarnu bi fekkon nga dabine xaret musopile nak watay saret duren ganel bagn saret wati na mogu akharnu bi talim la mali bi azida ta khalim am du jum du jaf ta am kalam du gag du naf du fatale ci xarnu bi de du su do ngay de tam du sey jala ñu ci danam muy geegel waandi janam te mustafer ci xarnu bi mamba di geej ngo ta di geej de tu ba geegene ko ngi mu di ci yare bané geej ñi bi ci toal xarnu bi lu baax lu baax ba wessu baax way serign be jall baax baax ngeen bi xoti baax baaxale gaay xarnu bi waaji la sopp dal li baax waaji la wedi dootu baax waajo gërëm mu gandi baax waayo ko warna xarnu bi waayam di hit gaari tilaax dootu li mbo sagar di daax loxoom du daar de ci baax ku weddi laajil xarnu bi ku weddi li damal lagan isaadi mbar mu manugan yaaram la wuute naag sagan bàmbaa ko ñaag ci xarnu bi nganeeli daam yi gana tuur xel munu koo takk di root mbaaxali maake daaye ko lottal na mbooleem xarnu bi xarbaaw raaw na koy xiyaas lu xel dajul deesu karaas fugraas raaw na góoru faas chakkaa ñi teewi xarnu yi moo jaraway bañ a selaw guddeeg bëccëeg bañ a nelaw baraw ñi daa wayal caraw ngi limi def ci xarnu bi seex bàmbayaa bariñ jariñ fariñ nga uute nga a këriñ sëriñ si yaay seen sëriñ yaa ma leeral xarnu bi seni si ñoo doon fatafoor sondeel li mel na limiyeer jant la moom faw xana weer leeram gi dar na xarnu bi seex bàmbayaa di mànduwaar waajo tabbi dootu réer yaa jënd say gaaya di weer leeri gëndoo ci xarnu bi nun sooba nan la jàlleenu waaye mbàkke bul di am bàyyinu yomal qiyaam yobbaale tiyoobu mbooleem xarnu bi seex bàmbayaa ngeen ji kenu sa jën yi doy nañu donoo soo doon fetal di ak kanu say bala mokkal xarnu bi bi léehi wéer nan ci yow mooy nan ci yow lu mën a xew ngir urwatul usxaadu sew deesu ko dog ci xarnu bi seex bàmbayaa ngeen jiwrus foo genn xanjar dalli rus gor sula laaji dootrus doy nga takkaayal xarnu bi def nan la ngay sunu takkaay di sunu bitim di la jaay yaa gani baay gani na jaay yaa gan xari di xarnu bi seex bàmbayaa di li bi door lambur di wutinaa ki coor sëriñ soobuñ sa mboor ne ko ñu naatal xarnu bi seex bàmbayaa nu mat boroom fekkoo ci adina moroom tooñoo boroom tooñoo moroom tinnu tooñi xarnu bi bur yàlla jox na lay midaay diiwaan yi xam nañu sawaay waajo gërëm këram du daay yaay kerkeraanam xarnu bi seex bàmbayaa di kerkeraan ku jëm ci yàlla na la ñaan soo doon tur di alquran yaa boole boo di xarnu bi def nan la geeg bu dee fi yeeg te def la mbar mu dee fi deeg keleñ mi um nga bari jeeg sabul ci mboolem xarnu bi yàlla ala jiital ca qadim tudde l ahmadul qadim jiitu na aadama ki doom jiitu na mboolem xarnu be yow maa jaa baabi balee tubaabi juuyo wala la bàmba not ñu naa ale nota ala gaay xarnu bi sharob de goom la leen ne naat te doqi yoo ñi sanaat ñëppy nu tàllibaat kenn yënguwul ci xarnu bi mu jàllu toog ca gàngu naay buur yàlla ran koy midaay diiwaan bi jox ko seeni gaay kerag la atte xarnu bi bilaa bàmbaadim kelang moo jàpp seytaane weleng bëtër ko rend ca gabong ñi bisoa ko xarnu bi xataltu fil beeru leyin kabkaboo nat bun amin maalamin walamin moo ka waxoon waa xarnu bi yonenti deeg ahlu badar ñoo dakko quartier cœur seytaaner mi eliser labbi yi dew ci xarnu bi gabong ña xam nañu biram galwaaña xam nañu biram lambar na sharani biram seer si oor na xarnu bi kerag labbi na waaw maarabu bi bu leen ci gaaw leeram ji sar na asamaaw sar na suu si xarnu bi tubaabi naa koo nan maroo soldaar si naan kabun meroo labbi naa kabun waroo ñi bilidif nga xarnu bi te gaay la asamaaw bari yépp bu aalaa nañ na waaw gona yi day na sa gannaaw ndiwam nga làmbi xarnu bee kaaraanga yaanu ko xamal maqaama yaanu ko amal kaaraanga yaanu ko defal yaa sutura alwaa xarnu bi àllëg karag jaama gorog ke doog sëriñ buuraki dag bokkaki jaambur ñëppa jag jaaraama daam ci xarnu bi li nit ku ñu la nit ki weex diggandi askanul jeex fu nekk daam def na wab seex bu mën a yor waa xarnu bi bindebi yaalen fale bor ko masaxay taal babor di xaliya taaji for fajon nga aaji xernu bi soada an si war nenen nerem di ilaan warena ñepp di sante kay garam ngir ya debar sen xernu bi ko merci na la merci ñom fal ya nguna moji dom wala fini amo amaram ya adambe tegi xernu bi ken dootu dox kem ni nga dox ken dootu wax kem ni nga wax kem dootu jox kem ni nga jox dara lewon nga xernu bi limamu sahran e kamal keren bi bambale nizam gignana moy abori dial khodbi an ci xernu bi mbolo mi qawseeyan ya sobi ngariñ aon wa man nga ruñ yaron jakal nge widdu xernu bi qadiru yasan ngay biram ci yaan yasan ngay biram zazali yasan ngay biram kunti jox la xernu bi lotal nga ñoñ sariatu samal nga ñoñ aqi
1: ikapfm.